0: kana imutumia mathina macio nitothondekaga ari angi nimakoragwo na mathina ma fibroids kana growth thiini wa nyungo ya aciari onamo nitothondekaga woka gwitu nitukuhota guguthima wega na kumenya thina waku ukinyite ha thina wa infertility naguo no tuthondekaga na thina wa arthritis arthritis nikoragwo na andu aingi muno kuma miena itiganite ukorwo niuraturwo ni marungo niuraganda kuria makinya ni aigua rugari maru ni uraigua ruo ruingi muno ndungihota kurugama guikara thi ni thina we wi ndereba nginya mugongo kuriaga muno ni wega muno uke gwitu nituguthondeka na thina ucio ni uguthira nituthiaga matura matiganite na itano kwira uhoro wa matura nituhinguraga o muthenya kuma 8:30 up to 4 PM uguo nita kuga thaa igiri cia kiroko na nuthu nginya thaa 10 muthenya wa jumatatu niyo Monday tuthiaga kuria kiriaini nyumba itagwo Kano office I hari opposite KCB bank muthenya ucio wa jumatatu no tuthiaga kuria Thika ungikinya hau stage nyumba iyo itagwo Rwambogo hau uguo hakuhi ungihura thimu iyo twakuhe kana iyo ngukuhe no ugucoka woywo hau muthenya wa Tuesday nitukoragwo kuria Runyenjes umuthi noguo tutanahota gukinya kuu niundu wa mathina ma ngari no nitugakorwo kuo muthenya wa Tuesday ngai atuigana niä mwenyewe nä ni ngakorwo kuo Runyenjes na tuthiaga nyumba itagwo Shepherd House na ä hakuhä må no na Equity Bank ungä korwo hau hå rä thimå nä tågå kuoya Wednesday kana Wednesday nä tuthiaga Karatina nyumba itagwo 3-in-1 ungä tå rä ra thimå ngä akåmenya nä ha nä tå gå kuoya må thenya wa Thursday tuthiaga Mwea Ngurubani kå rä a må gumo Thursday Mwea Ngurubani Aruhamisi Friday tuthiaga kå rä a gwä tagwo Unagest wä harä a opposite stage ya mä rå just opposite nä å kå hå ra thimå kana rä ngä å korwo nä å ramenya å ke na nä tå gå kua na niä mwenyewe nä ngakorwo kuo Friday namba citå cia thimå nä 0707 98 0798 8 kana 0798 0798 8 36 600 thengio må no må thikä nä å ndå wa gå korwo hamwe na ithuä na nä tå kenaga må no rä rä a yatå thikä ona gå tå cerera ngai akå rathime
1: thankio cerani ravunja ya må tambo na må thikä wetå nondå ndä mwerarä rä akorwo ena å gima mwega wa mwärä na agatå thikä rä ria wega thankio å cio nä ndagitarä wetå cerani ravunja ya må tambo nonå nä ona ketha no agä tå bå rire cenga nä getha na tå thiä na mbere na må bango wetå wa agå kemba na tå kenda na mbere na må bango wetå wa agå kemba å må thä nä rakwä ra maå ndå nä macenjie na maå ndå nä mabå thiä må no varä må bango å rä wa cheza no rä bati gwä ka thaa ino no akå thiä thimå rä aku varä a namba ikoragwo ciethithä te å kena dial star 7 7 9 thiä thimå rä aku å kena dial star 7 7 9 vau vengä wekera oke kana wetĩkĩra wabata kwä rwo å thure station yaku no athiä vakå thura station yaku njä ra nä mbå thå må no no akorwo gå cari varä a wä mwaro ä rä kana å twarwe ä mwe kwe mwe varä a va cheza box no ndå å ratwarwo vandå å rerwa no korwo gä cinda nginya mirioni ä mwe angä korwo no uta cheza box kana cheza vieta yaku kana cheza sport yaku å ndå ra nä gä kå ririkania nä atä rä rä må thikä rä ria kå rä må ndå å rathiä akä neka å guo nä ramwera no kä thära ndagacoka apu rä rä ngä apu ta tupambao no akorwo rä ngä wathiä re å kethaka vieta yaku kana å kigä rä ra multibet yaku na nä wacindire wareti yaku ä na mbia rakini unja wa itoa ndå anaruta koguo å kä thära vena challenge koguo ä ka atä rä rä na kwä ra vena mindå nä tå renda mbia nondå må thenya wegoro na å må thä gå koretwo gå tekwega gå kå kenya nondå wa mä rå rå ngano na thirikari no ĩrarĩ rĩ ria kana no marathiĩ na mbere kwaranĩ ria natuĩ nondũ anatuĩte nĩ tuĩ thirikari nĩ getha tå kinye na tå kinye varĩa atwendaga nĩ sawasawa wa må ndå ũrenda ciringi ya gwĩ ka tå maå ndũ twake tũna na ciringi te njoku o nayo majensi ava tå tiracagora mĩ aka thiĩ varĩ star 7 7 9 wekĩra oke thura station yaku kana watwarwo varĩa å rerwo no cinde mirioni ĩmwe Osa cheza box niyo ya mbere. Ru niyo ekiretwe ya mbere. Osa cheza box niyo ya mbere. Ose number one. Oke na toma. Na watomo radhivali hale rano sinde. Nginya sini gingiri ya ganare mwe. Box ilishi vau emwe ya kaire ya kathato na ya kana. Imagine. Kuna mido. Kuna mendo. Kuna mbia. Osa box ya mbere. No ose ya kaire. No se yakata toka na yakana ukena kire mpesa pini ya kuwa kena vunguli ya ovaro wanora congratulations bia indale nisa wasama na leo ange korwa donero congratulations niona tutigaletia ndagika emoe emoe ndagika shigana ndagika idhano tukinyedha idhato nengo kwero leve goka tulia tu kuwa mpole mandomo menge nengo korwa nge eko vunguledia tova mwe. Okay. Tuetekere kuthiria rwimbo rwa mwini wetu. Tugetagira movoro mathaitha tutuigwe ule kwathie.